0: 7 Lakhana Radio ITN Rajya Bankuka Surakshita Bhavaya Ihalama Rakabarane Samagin Sthavara Tanpatu Sandaha Ihalama Poliya RDB Bankuin
1: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാതിബിൻ കസാകല പ്ലാന്റേഷൻ മകിൻ ആരംഭ എത്തി പ്രധാന വ്യാപ്രതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടുമിലകന നേരത്തെ ഒബെ പസു മീറ്റർ സഹനയക്ത മസകട രൂപ്യ 25000 ദക്വ മിലതികി നിം സഹ നയ സഹനയക്ത ഹന്ദുനാദുൻ ഇകമ സൂപ്പർ മാർക്കറ്റ് ചാലിയായി.